ഗുണഗരിത നിഗരി നിരിത സദത്ത ഗഗക് ദത്ത മമത്ത തപ്പ മദവ കമദവ കിരണ നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന നന